0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
1: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
0: എനിക്ക് സേഫ് ആയി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
1: അതെ, ഗുഡ്. അഞ്ചു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ചു തന്നെ പറ.
0: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫ് ആയി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
1: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ുളത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർന്നു കൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി

വന്നു മഞ്ചം ഞാൻ തന്നു, കൊഞ്ചി നീ വന്നു മഞ്ചം ഞാൻ തന്നു, ഇരുമിഴിതലിൽ ഇനിയ ചലനമായി ലയിക്കാൻ ലസിക്കാൻ വരുന്നി. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തി പൂച്ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളവ കുങ്കുമം കണ്ടു ഞാൻ, മധുര മധുരമൊരു നിറപൊലി നോ

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ.

ാണ് അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

മൂഷിക വാഹന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഹന മോദക പ്രിയ മഹാഗണപതി മനസാ സ്മരാമി വസിഷ്ഠ വാമദേവ.

ഗാമരി സരിഗമഹാഗണപതി പരിസരി സ നിരിപമ സരിഗമഹാഗണപതി നിത്ത നിപ്പ നിപ്പം മാരി സരി സമസപ സനി മഹാഗണപതി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ും കണ്ടോ അലക്കത്തിട്ട് കസവണി തട്ടം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ.
2: റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ അശ്വതി. എൻ്റെ വീട്ടില് ഞാൻ ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ, ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ. പിന്നെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ പാടുമെന്ന്. ഞാൻ ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും, അഞ്ചിലല്ല ആറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പോണേ. അതിനു മുമ്പൊന്നും വീട്ടുകാർക്ക് അറിയില്ല ഞാൻ പാടുമെന്ന്. ചേച്ചി ചെറുതിലെ രാവിലെ എണീച്ചു വന്നിട്ട് പാടും എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ അവളെയാണ് ഇങ്ങനെ പാട്ടുകാർത്തി എന്നുള്ള ഇതില് ഇതാക്കിയേക്കണം. അപ്പൊ ഞാൻ പാടും എന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ആറിൽ പഠിക്കുമ്പോഴാണ് എന്നെ എൻ്റെ ഒരു മിസ് പ്രീത കെനായർ എന്നാണ് പേര്. മിസ്സാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പാടും. എൻ്റെ ഫ്രണ്ട്സല്ല, ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പാടും. അപ്പം എന്നെ ഫ്രണ്ട്സ് പറഞ്ഞാണ് മിസ് അറിയുന്നത്. അപ്പം ഫ്രണ്ട്സ് മിസ്സിൻ്റെ അടുത്ത് പറയും അശ്വതി ഇങ്ങനെ പാടും. അപ്പോൾ ഇങ്ങനെ വേറൊരു കുട്ടീനെയാണ് ശരിക്കും പാടാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അവള് പാടുന്നുണ്ട്, എന്നാലും കൂടുതൽ ഐറ്റം ഒക്കെ ഉള്ളത് കാരണം മിസ് എന്നെ ഏൽപ്പിച്ചു പാടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മിസ് എന്നെ നോക്കി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആറാം ക്ലാസ് വെച്ച് കലോത്സവത്തിന് പോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയില്ല, പിന്നെ വിട്ടു. സെവൻത്തിൽ തന്നെ, സെവൻത്തിൽ ആ പാട്ട് തന്നെ നോക്കി. എന്നിട്ട് അവിടെ

ഞാൻ എനിക്ക് ഫസ്റ്റ് കിട്ടി കലോത്സവത്തിന് പോയപ്പോ. എനിക്ക് ജില്ലയില് എന്നിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് ഞാൻ ജില്ലയിൽ പോയി, ജില്ലയിൽ സെക്കൻഡ് ആയി പോയി. പിന്നെ വീട്ടില് ഞാൻ ഇങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നന്നായിട്ട് പാടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ 7 കഴിഞ്ഞു. പിന്നെ 8 ഞാൻ ഹൈസ്കൂളിൽ പോയി. എനിക്ക് 3 അവിടെ ഭയങ്കര ശോഭമായിരുന്നു. എന്ന് വെച്ചാല് എനിക്ക് അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. 3 ഞാൻ 7 പഠിക്കുമ്പോ ഉള്ള ഒരു 2 ഫ്രണ്ട്സ് എന്റെ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിക്കുമ്പോ അവരും ഉണ്ടായിരുന്നു അവിടെ. എന്നാലും ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലായിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ കടിച്ചുപിടിച്ച് പോയി. പൂച്ചയെ പോലെ ഞാൻ അനങ്ങാണ്ട് നിന്ന്, ഭയങ്കര ശോകമായിരുന്നു. അങ്ങനെ 9 വന്നപ്പോ അവിടെ മ്യൂസിക് ഉണ്ടേ, അവിടെ പഠിക്കാൻ ഒരു പീരീഡൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോ അവിടെ മിസ് എന്നടുത്ത് ഇങ്ങനെ അവിടെ പ്രോഗ്രാം, ഫ്രൈഡേ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇങ്ങനെ പാട്ട് പാടുന്ന സംഭവങ്ങൾ, ഡാൻസ് അങ്ങനെ. അപ്പോ ഞാൻ അങ്ങനെ അവിടെ പാടും എന്നല്ലാതെ ഞാൻ പ്രോഗ്രാമിന് പുറത്ത് കലോത്സവത്തിന് അങ്ങനെ ഒന്നും പോയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ടൈം ഉണ്ടായില്ല. ഇവരിങ്ങനെ ഡേറ്റ് പറയും, ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ പറയണം ചെയ്ത്. പിന്നെ എനിക്ക് പേര് കൊടുക്കാനുള്ള ടൈം അതൊന്നും കിട്ടിയില്ല. ഇവര് പിന്നെ പറയണത് പോണ് എന്നാണ്. അങ്ങനെ ഒരു ഐറ്റത്തിന് മാത്രം, അത് ഗ്രൂപ്പ് മറ്റേ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് ഞാൻ ചേർന്നു. അതങ്ങനെ പോയി. അങ്ങനെ മിസ്സിനോട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞായിരുന്നു ഞാൻ പാടും, എനിക്കിങ്ങനെ പാടാനൊക്കെ അറിയാം, എന്നെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. പക്ഷെ മിസ് അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ പോട്ടെ, ഞാൻ വെച്ച് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 1 കൂടെ ഉണ്ടായിരുന്നുള്ളു, 10. അങ്ങനെ അതും കൂടെ എങ്ങനെ പോട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ അവിടെ പോയി. പക്ഷെ ഞാൻ അവിടെ ഫേമസ് ആയിരുന്നു കേട്ടോ, അങ്ങനെയല്ല, ഭയങ്കരമായിട്ടൊന്നുമല്ല. ഞാൻ SPC ഉണ്ടായിരുന്നു. സോ അവിടെ എന്താണ്, ഒരു ദിവസം ഞങ്ങൾ ക്യാമ്പിനിങ്ങനെ ഇരിക്കുന്ന ടൈമില് ഞാൻ ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഞാൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഒരു കവിത പാടിയിട്ടുണ്ട്, സഖാവ് എന്ന് പറയുന്ന ഒരു കവിത ഞാൻ പാടിയിട്ടുണ്ട്. അതാണ്, അത് അടിപൊളി കവിതയാണ്. ഞാനത് 2 ഒന്ന് പാടാം.

ഇതാണ് ആ പാട്ട്. അങ്ങനെ ഞാനിത് എൻ്റെ വീട്ടിലൊരു ചെറിയ ഗിറ്റാറുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ട്യൂണ് ഇട്ടൊക്കെ ഞാനിത് റെക്കോർഡ് ചെയ്ത് അപ്പോൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ ഇത് എൻ്റെ ചേട്ടനെ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ എൻ്റെ സാറിന് അയച്ചു കൊടുത്തു, എസ് പി സിയിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ സാറിന് അയച്ചു കൊടുത്ത്. ഹരിസാറെന്നാണ് സാറിൻ്റെ പേര്. സാറ് എസ് പി സിയിൽ ഉണ്ട്, എസ് പി സിയിലെ മെയിൻ ഒരു സാറ്. പിന്നെ മാത്സ് ആണ് സാറിൻ്റെ സബ്ജക്ട്. അങ്ങനെ സാറ് സാറിന് അയച്ചു കൊടുത്ത്. സാറത് ക്യാമ്പ് അടക്കുന്ന ടൈമിൽ സാറത് ഇട്ട്. അങ്ങനെ ഞാൻ എസ് പി സിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫേമസായി. പിന്നെ അങ്ങനെ 10th class അങ്ങനെ, പിന്നെ 9th class ലാസ്റ്റ് ആയപ്പോഴാണ് ഈ കൊറോണ വന്നത്. അങ്ങനെ 9th class കുറച്ച് പോയി, 10th class അങ്ങനെ പോയില്ല. വീട്ടിലിരുന്ന് എക്സാമിന്റെ ടൈം ആയപ്പോൾ മാത്രം പോയി. അങ്ങനെ 10th class അങ്ങനെ പോയി, 3 വർഷം അങ്ങനെ പോയി. പിന്നെ +1 ഇപ്പൊ ഞാൻ +1 പഠിക്കണ്, പഠിക്കുന്നത് സെന്റ് മേരീസ് എറണാകുളം മാർക്കറ്റ് റോഡ് അവിടെയാണ്. അവിടെ ഇപ്പോ നല്ലതാണ് ടീച്ചേഴ്സൊക്കെ. പിന്നെ ഇപ്പൊ ഞാനവിടെ കലോത്സവത്തിനൊക്കെ പോണം, ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് കലോത്സവത്തിനൊക്കെ പോണം, എന്നെ ബുക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ്, എന്താണെന്നൊന്നും അറിയില്ല. +1 ഞാൻ ആദ്യമായിട്ട് പോയി, പോയിട്ട് അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഷോക്ക് അടിച്ച് ഇങ്ങനെ ഇരിക്കാം. ഒരാൾ പോലും ഇല്ല, കൂടെ പഠിച്ച ഒരാൾ പോലും ഇല്ല, പുതിയ ഫ്രണ്ട്സ്. ഞാൻ ഗേൾസിലാണ്, ഇടക്കിടക്കായിരുന്നില്ല, ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് ഇടക്കിടക്കായിരുന്നു ക്ലാസ്. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ പോയി, കുറച്ച് ദിവസം പോയി. ഒരു ദിവസം അങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന ടൈമില് മിസ് ചോദിച്ചു, ഞാൻ എല്ലാവരും പരിചയപ്പെട്ട അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ, ഡാൻസ് കളിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, എല്ലാവരും കമ്പനി അടിക്കാം, ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആവാന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സേ ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് ഞാൻ പാടാം ഇപ്പോ.

ഇതെന്ന് വെച്ചാല് മിസ് ഞാൻ ഹിന്ദി പാടണം വിചാരിച്ച് പാടിയതല്ല, മിസ്സിന് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിസ് പറഞ്ഞു നിനക്ക് ഹിന്ദി പാട്ട് അറിയോ, ഒരു ഹിന്ദി പാട്ട് പാടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഹിന്ദി പാട്ട് പാടിയത്, ഹിന്ദി പാട്ട്. അങ്ങനെ കുറച്ച് ഒരു ഞാൻ ക്ലാസ് ടൈം ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ ഇറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞ പാട്ട് നന്നായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ കുറച്ച് പേര് എൻ്റെ അടുത്ത് മിണ്ടി കമ്പനി ആയി. പിന്നെ ഇങ്ങനെ പോയി ക്ലാസ്. അങ്ങനെ ക്ലാസ് ടീച്ചർ അറിഞ്ഞു ഞാൻ പാടും. അങ്ങനെ ഞങ്ങളുടെ മലയാളം മിസ് പ്രിൻസിപ്പളാണ്, പ്രിൻസിപ്പൾ സിസ്റ്ററാണ് ഞങ്ങൾക്ക് മലയാളം എടുക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഒരു ദിവസം വന്ന് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ ഇങ്ങനെ കവിതയെക്കുറിച്ച്, അപ്പോൾ ഒരു കവിത പാടുമോ എന്ന് ചോദിച്ചു ആരെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടും എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ ചോദിച്ചു ഒരു പാട്ട് പാടുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു പാട്ട് പാടി. പിന്നെ സിസ്റ്റർ ചോദിച്ചു ഇപ്പം ഞാൻ പാടിയ കവിതയില്ലേ അടുത്ത് ഗിറ്റാറൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു സഖാവ് കവിത ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം അത് ഞാൻ പഠിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനെ ആ ഒന്ന് പാടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് പാടി. പിന്നെ വേറൊരു കവിതയുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ, കൃഷ്ണഗാഥ എന്ന് പറയണ അതാണ് കവിതയുടെ പേര്, കൃഷ്ണഗാഥ. അതിലെ ഒരു എന്താണ് കൃഷ്ണൻ അറിയാതെ കൃഷ്ണനെ സ്നേഹിക്കണ ഒരു രാധ, പക്ഷെ കൃഷ്ണനെ അറിയാം കൃഷ്ണൻ ഇഷ്ടപ്പെടണമെന്ന്, പക്ഷെ അവക്ക് മനസ്സിലായിട്ടില്ല കൃഷ്ണൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ ഒരു കവിത ഞാനിപ്പോൾ പാടാം.

ആ ഇത്രേ ഇത്രയേ ഓർമ്മയുള്ളൂ, ഇതാണ് ഞാൻ പാടിയത്. അങ്ങനെ സിസ്റ്റർ പ്രിൻസിപ്പളാണ്. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു ഈ സി വണ്ണിൽ ഞാൻ കൊമേഴ്സ് ആട്ടേക്കണം, സി വണ്ണിൽ പഠിക്കണ അശ്വതി നല്ലോണം പാടും, അപ്പൊ അവളെ നമുക്ക് വിടണം കലോത്സവത്തിന് വിടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്ലസ് ടു ഫസ്റ്റ് ആകുമ്പോൾ തന്നെ കലോത്സവം ഒക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം നല്ലോണം പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പം വരുന്നുണ്ട് പണി. അങ്ങനെയൊക്കെ പോണ് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പഠിക്കണക്കാളും ഇഷ്ടം പാടണമാണ്, എനിക്ക് മടിയാണ് ഇങ്ങനെ ഇങ്ങനെ പഠിക്കാൻ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണണ്ട് ഇങ്ങനെ കാണാപ്പാട് ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പാട്ട് ഓർമ്മ വരും. അങ്ങനെ പാട്ട് വായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കൂല, ഞാൻ ഇങ്ങനെ പാട്ടിൻ്റെ പുറകെ ഇങ്ങനെ പോകും. അങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഞാൻ ചായ വെക്കുന്ന ടൈമിൽ പാട്ട് പാടും, വെറുതെ ഇരിക്കാൻ ബാത്റൂമിൽ പോകണ പാട്ട് പാടും, അങ്ങനെയൊക്കെ വായിൽ ഫുൾ ടൈം പാട്ടായിരിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ എന്താ ജീവനാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് പാടാം, ഒരു കവിത ടൈപ്പ് ടോൺ, ആ അങ്ങനെയൊക്കെ പറയാം, ഉർമ്മിയിലെ സോങ്ങാണ്.

ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിത്താറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിത്താറുടെ എനിക്കറിയില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണ ജൂനിയർ സിത്താര എനിക്കറിയില്ല കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത്, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. അല്ല ഞാൻ ഇങ്ങനെ മൂന്നാം ക്ലാസ് പഠിക്കും, പഠിച്ചപ്പോഴേ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഫ്രൈഡേ പ്രോഗ്രാം ഉണ്ടാവും പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ അപ്പൊ എന്താ മധുരരാജ് ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ടില്ലേ മോഹമുന്തിരി, മധുരരാജ് ഇറങ്ങിയ ടൈമിലായിരുന്നു. അപ്പം മോഹമുന്തിരി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ പാടി. അപ്പൊ എന്റെ ഈ പാട്ട് കേട്ടിട്ട് നിനക്ക് സിത്താര സൗണ്ട് ഉണ്ടല്ലോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പാടാട്ടാ.

എൻ്റെ അച്ഛന് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ തമിഴ് പാട്ടാണ് കൂടുതൽ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പോൾ അച്ഛന് ഇഷ്ടമുള്ള പാട്ടൊക്കെ എന്നോട് പറയും, ഈ പാട്ട് പാടോ ആ പാട്ട് പാടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാനിങ്ങനെ, അച്ഛനാണ് എനിക്ക് നല്ല പാട്ട് തമിഴ് പാട്ടെന്ന് വെച്ചാൽ എനിക്കൊന്ന് അറിയാനും കൂടെ പാടില്ല, പണ്ടത്തെ പാട്ടൊക്കെ എന്തോരം നല്ല പാട്ടുണ്ട്, ഞാൻ അച്ഛൻ പാടുമ്പോഴാണ് ഞാനിതൊക്കെ കേൾക്കണത്, ഇത്രയും നല്ല പാട്ടൊക്കെ ഉണ്ടാകുന്നൊക്കെ ഞാൻ ആലോചിക്കണപ്പോഴാണ്. അപ്പോൾ അച്ഛൻ എനിക്കിങ്ങനെ പറഞ്ഞുതരും, ഈ പാട്ട് നല്ലതാണ് ആ സിനിമയിലെ പാട്ട്

ാണ് അങ്ങനെ അച്ഛൻ രാത്രി ടൈമിൽ കൂടുതല് വാ നമുക്ക് രണ്ട് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് റൂമിൽ പോയിട്ട് ഞങ്ങൾ എന്തേലും പാട്ടൊക്കെ പാടി കിടക്കും. അപ്പൊ അച്ഛന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാം.

ഇനി അടുത്തായിട്ട് ഈ ഇടക്കിറങ്ങിയ മിന്നൽ മുരളി അയല സോങ്, ആഹ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അതിലെ ഫുള്ളല്ല, അതിലെ ആ ഒരു ചെറിയ ഒരു ചരണം, ആ ലാസ്റ്റത്തെ ഒരു മേഘം വന്നില്ലെങ്കിലും ഉലഗ്ദിനോട് പൊരുത്തുന്നതിനൊക്കെ പറയില്ലേ, ആ ഒരു ഇത് മാത്രം ഞാൻ പാടാം.

അങ്ങനെ എനിക്ക് തന്ന ടൈം കഴിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചി 19 FM, പിന്നെ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന ആ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജെ ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യത.

0: ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ല.

0: അടുത്ത് സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടിയുണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587111. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587111. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടിയുണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
3: സംഗീത് കാ സഫർ.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടിയുണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.